0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ദൈവിക രാജ്യത്തിന്റെ തനിമ വെളിപ്പെടുത്തുവാൻ ദൈവം എളിയവരെ തിരഞ്ഞെടുത്തു. പാപ്പ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ തലേന്ന് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ റോമിന് പുറത്തുള്ള ജനസാനോ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്തീനിയൻ സന്യാസികൾ ശുശ്രൂഷ ചെയ്യുന്ന സതുപദേശങ്ങളുടെ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധബലി അർപ്പിക്കുകയും വചനസന്ദേശം നൽകുകയും ചെയ്തു. ദൈവത്തിന്റെ വിശ്വസ്തതയുടെ അടയാളമായിട്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിന്റെ മഹത്വം ഏവരും ആഘോഷിക്കുന്നതെന്നും തിന്മയിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ട ഒരു പുതിയ ലോകത്തിന്റെ പ്രഭാതമാണ് മറിയമെന്നും അതിനാൽ ദൈവവചനം സ്വീകരിക്കുവാനും അത് ഉള്ളിൽ കാത്തുസൂക്ഷിക്കുവാനും ധീരമായ തീരുമാനങ്ങളിലൂടെ അതിന് ജന്മം നൽകുവാനും മറിയത്തിന്റെ നല്ല ഉപദേശം നമുക്കും തേടാം എന്ന വാക്കുകളോടെയാണ് പാപ്പ തന്റെ വചന സന്ദേശം ആരംഭിച്ചത്. ദരിദ്രരെ സേവിക്കുന്നതിനായി ജീവിതം ഉഴിഞ്ഞുവെച്ച വിശുദ്ധ തോമസ് ഓഫ് വില്ലനോവ മറിയത്തിന്റെ ലാളിത്യവും വിനയവും എങ്ങനെയാണ് രക്ഷാകര ചരിത്രത്തിന്റെ കേന്ദ്രമായി മാറിയതെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നുവെന്നും അതിനാലാണ് തിരുവചനങ്ങളിൽ പരിശുദ്ധ മറിയത്തെപ്പറ്റി അധികം പരാമർശിക്കാത്തതിനെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നതെന്നും പാപ്പ പറഞ്ഞു. മറിയത്തിൽ നിന്നുമാണ് ദൈവത്തോടുള്ള ആത്മീയ സംഭാഷണം നാം പഠിക്കുന്നതെന്നു പറഞ്ഞ പാപ്പ മറിയത്തിന്റെ നിശബ്ദ സാന്നിധ്യം ചരിത്രത്തെ മാറ്റിമറിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. മറിയത്തിന്റെ മഹിമ മുഴുവൻ അവളുടെ ഉള്ളിലായിരുന്നുവെന്നും അവളിൽ നിന്നും യേശു ജനിച്ചു എന്ന ഒരൊറ്റ വാചകത്തിൽ അവളുടെ ചരിത്രം മുഴുവൻ അടങ്ങിയിരിക്കുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ജനസാനോയിൽ അഗസ്തീനിയൻ സഹോദരങ്ങൾക്കൊപ്പം പാപ്പ സെപ്റ്റംബർ 7 പ്രാദേശിക സമയം വൈകുന്നേരം ജനസാനോയിലെ സതുപദേശങ്ങളുടെ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ലിയോ 14-ാമൻ പാപ്പ നടത്തിയ സന്ദർശനവും വിശുദ്ധബലിയും വചനസന്ദേശവും ഏറെ ഹൃദ്യമായ അനുഭവം പങ്കുവച്ചു. വീഥികളിൽ ഉടനീളം പാപ്പ നീണാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ പാപ്പ പരിശുദ്ധ മാതാവിന്റെ രൂപത്തിനു മുൻപിൽ പ്രാർത്ഥന നിരതനായി. തുടർന്ന് അദ്ദേഹം മാതാവിന് സ്വർണ റോസാപ്പൂവ് സമർപ്പിച്ചു. സന്ദർശനത്തിന്റെ ചരിത്രസ്മരണയ്ക്കായി തയ്യാറാക്കിയ പുതിയ ചുവർ ചിത്രത്തിന്റെ അനാവരണവും പാപ്പ നിർവഹിച്ചു. ജോൺ 23-ാമൻ, ജോൺ പോൾ 2-ാമൻ തുടങ്ങിയ പാപ്പാമാരുടെ ചിത്രങ്ങൾക്കൊപ്പം ലിയോ 14-ാമന്റെ ചിത്രവും ഇനി ചരിത്രത്തിന്റെ ഭാഗമാകും. വിശുദ്ധബലിക്ക് ശേഷം തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ലുദോവിക്കോ പാപ്പായ്ക്ക് വാഴ്ത്തപ്പെട്ട സ്റ്റേഫനോ ബെല്ലസീനിയുടെ തിരുശേഷിപ്പ് സമ്മാനിച്ചു. പകരം പാപ്പായും ഒരു കാസ സമ്മാനമായി നൽകി. തുടർന്ന് അഗസ്തീനിയൻ സന്യാസികളോടൊപ്പം അല്പസമയം ചിലവഴിച്ച പാപ്പ പുതിയ സന്യാസാർത്ഥികളെ പരിചയപ്പെടുന്ന അവസരത്തിൽ ഇന്നും ഏറെ ദൈവവിളികൾ സഭയ്ക്ക് ലഭിക്കുന്നതിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. നയതന്ത്രം സമാധാനം സംസ്ഥാപിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു ആർച്ച് ബിഷപ്പ് ഗല്ലഗർ. അസീസിയിലെ സേക്രഡ് ഹാർട്ട് കത്തോലിക്ക സർവകലാശാലയിലെ അധ്യാപകർക്കും ചാപ്ലിൻമാർക്കും വേണ്ടിയുള്ള വാർഷിക സെമിനാർ സെപ്റ്റംബർ 7 തിങ്കളാഴ്ച പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. വിശുദ്ധ ഫ്രാൻസിസും അനുരഞ്ജനത്തിന്റെ പാതകളും എന്നതാണ് സെമിനാറിന്റെ പ്രമേയം. നയതന്ത്രം നേരിട്ട് സമാധാനം സൃഷ്ടിക്കുന്നില്ല എന്നും എന്നാൽ സമാധാനം വേരുപിടിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം തന്റെ ഉദ്ഘാടന സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. സഭയുടെ സ്വാതന്ത്ര്യമെന്നത് കേവലം ഒരു പ്രത്യേക അവകാശമല്ല, മറിച്ച് സഭയ്ക്ക് അതിന്റെ ദൗത്യം നിർവഹിക്കുവാനുള്ള സാഹചര്യമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സഭയും ഭരണകൂടവും തമ്മിലുള്ള വിവേചനവും സഹകരണവും പരസ്പര വിരുദ്ധമല്ലെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. മെത്രാൻമാർ തമ്മിലുള്ള ബന്ധം, സമർപ്പിത ജീവിതം, ആദ്യലിമിന സന്ദർശനം എന്നിവയെ സംബന്ധിച്ച സിനഡ് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു. സഭയുടെ പ്രേഷിത പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായി പരസ്പരം ശ്രവിക്കുക, കാര്യങ്ങൾ ബോധ്യപ്പെടുക, ദാനങ്ങൾ കൈമാറുക എന്നീ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കണമെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള സഹ ഉത്തരവാദിത്വം എന്ന ആശയം കത്തോലിക്ക സഭയുടെ സിനഡിന്റെ 6-ാം പഠന ഗ്രൂപ്പിന്റെ റിപ്പോർട്ടും 7-ാം പഠന ഗ്രൂപ്പിന്റെ റിപ്പോർട്ടിന്റെ 2-ാം ഭാഗവും പ്രസിദ്ധീകരിച്ചു. മാനുഷിക സഹായ സംഭരണ കേന്ദ്രം ബോംബാക്രമണത്തിൽ തകർന്നു. സെപ്റ്റംബർ 6 യുക്രൈനിലെ ഡിനിപ്രോയിൽ നടന്ന ബോംബാക്രമണത്തിൽ യുനിസെഫിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാനുഷിക സഹായ സംഭരണ കേന്ദ്രം തകർന്നു. യുദ്ധബാധിതരായ കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായുമുള്ള സുപ്രധാന ജീവൻ രക്ഷാ വസ്തുക്കളായിരുന്നു ഇവിടെ ശേഖരിച്ചിരുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി

നൂറ്റിയാറാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ചരിത്രപരമായ സങ്കീർത്തനങ്ങളിൽ ഒന്നായ നൂറ്റിയാറാം സങ്കീർത്തനം ഇസ്രായേലിന്റെ തുടർച്ചയായ പാപങ്ങളും ദൈവത്തിന്റെ കോപവും തന്റെ ജനത്തോടുള്ള അവന്റെ കാരുണ്യവും ജനത്തിന്റെ സ്തുതിയും ഇടകലർന്ന ഒരു പ്രബോധനഗീതമാണ്. തങ്ങളുടെയും തങ്ങളുടെ പിതാക്കന്മാരുടെയും പാപങ്ങളെക്കുറിച്ചുള്ള അനുസ്മരണം അനുതാപത്തിലേക്കും മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്കുമായിരിക്കണം ദൈവജനത്തെ നയിക്കേണ്ടത്. മനുഷ്യപാപങ്ങളെക്കാളും ദൈവകോപത്തെക്കാളും വലുതാണ് ദൈവകാരുണ്യമെന്ന് ഉദ്ബോധിപ്പിക്കുന്ന സങ്കീർത്തകൻ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്ന് ജനതകളുടെ അധികാരത്തിനു കീഴിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ ഈ പ്രവാസകാലത്തിനുശേഷം വീണ്ടും ഒരുമിച്ചുകൂട്ടണമേയെന്നും അങ്ങനെ വീണ്ടും ദൈവസ്തുതിയുയർത്താൻ തങ്ങൾക്ക് സാധിക്കണമേയെന്നും പ്രാർത്ഥിക്കുന്നു. പാപവും അകൃത്യങ്ങളും എത്രമാത്രം വലുതാണെങ്കിലും അവയെക്കുറിച്ചുള്ള തിരിച്ചറിവും ആത്മാർത്ഥമായ അനുതാപവുമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ക്ഷമയ്ക്കും കാരുണ്യത്തിനും അർഹരായി തീർന്നേക്കാമെന്നും വീണ്ടെടുക്കലിന്റെയും രക്ഷയുടെയും അനുഭവത്തിലേക്ക് തിരികെ വരാനും അവന്റെ നാമത്തിന് കൃതജ്ഞതയും സ്തുതിയുമർപ്പിക്കാനും സാധിച്ചേക്കുമെന്നുമുള്ള പ്രത്യാശ ഇസ്രായേൽ ജനത്തിനു പകരുന്ന മനോഹരമായ ഒരു സങ്കീർത്തനമാണിത്. ദൈവസ്തുതിയും ഇസ്രായേൽ ജനവും. സങ്കീർത്തനത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദൈവസ്തുതിക്കുള്ള പൊതുവായ ആഹ്വാനമാണ് നാം കാണുന്നത്. കർത്താവ് നല്ലവനും കാരുണ്യവാനുമാകയാൽ അവൻ സ്തുതിക്ക് യോഗ്യനാണ് എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് സങ്കീർത്തകൻ ഈ വാക്യങ്ങൾ എഴുതുക. തങ്ങളുടെ കുറവുകളേക്കാൾ വലുതാണ് ദൈവത്തിന്റെ കാരുണ്യമെന്ന തിരിച്ചറിവുള്ള, ന്യായം പാലിക്കുകയും നീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന നന്മയുള്ള മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്തുതിക്കുക. അനുതപിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവജനത്തിന്റെ ഭാഗമായി നിൽക്കാനും അവർക്കൊപ്പം ദൈവകരുണയിൽ പങ്കുപറ്റാനും ആഗ്രഹിക്കുന്ന സങ്കീർത്തകന്റെ പ്രാർത്ഥനയാണ് 4-5 വാക്യങ്ങളിൽ നമുക്ക് കാണാനാവുക. ഇസ്രായേൽ ജനം ചരിത്രത്തിലുടനീളം അനുഭവിക്കുന്ന ദൈവകാരുണ്യത്തിന്റെയും മോചനത്തിന്റെയും അനുഭവങ്ങളും ദൈവത്തിൽ നിന്നുള്ള അവരുടെ ഐശ്വര്യവും അവരുടെ സന്തോഷവും ആനന്ദവും തിരിച്ചറിയുന്നതുകൊണ്ടാണ് അതിൽ പങ്കുചേരാനും ദൈവത്തിൽ അഭിമാനം കൊള്ളാനും അങ്ങനെ അവരിൽ ഒരുവനായി ദൈവത്താൽ കരുതപ്പെടാനും സങ്കീർത്തകൻ ആഗ്രഹിക്കുന്നത്. ദൈവകരുണയും അനുതാപവും പ്രാർത്ഥനയും. സങ്കീർത്തനത്തിന്റെ 6 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ ചരിത്രത്തിന്റെ വിവിധ നിമിഷങ്ങളിൽ വിവിധ ഇടങ്ങളിൽ വച്ച് ഇസ്രായേൽ ജനത്തിനു സംഭവിച്ച 8 വീഴ്ചകളും ദൈവകോപവും വിധിയും ദൈവകാരുണ്യവുമാണ് സങ്കീർത്തകൻ വിവരിക്കുന്നത്. പാപാവബോധമാണ് തിന്മയിൽ നിന്നകന്ന് പശ്ചാത്താപത്തിലേക്കും അതുവഴി ദൈവകരുണയിലേക്കും ദൈവസ്നേഹത്തിലേക്കും മനുഷ്യരെ നയിക്കുകയെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈയൊരു ഉദ്ബോധനം സങ്കീർത്തകൻ നടത്തുന്നതെന്ന്, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു, ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു, ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി എന്ന 6-ാം വാക്യം വ്യക്തമാക്കുന്നുണ്ട്. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഈജിപ്തിൽ നിന്ന് തന്റെ ജനത്തെ മോചിപ്പിച്ച് ചെങ്കടലിലൂടെ അവരെ നടത്തി അവരുടെ ശത്രുക്കളെ ജലത്താൽ മൂടിക്കളഞ്ഞ ദൈവത്തെക്കുറിച്ചാണ് സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നത്. ചെങ്കടലിന്റെ തീരത്തെ ദൈവിക സംരക്ഷണത്തെപ്പോലും സംശയിക്കുകയും ദൈവത്തോട് മറുതലിക്കുകയും ചെയ്ത ഒരു ജനമാണ് ഇസ്രായേൽ. എങ്കിലും ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തുകയും തന്റെ നാമത്തെപ്രതി അവരെ രക്ഷിക്കുകയും ചെയ്തു. പാപത്തിന്റെയും അടിമത്തത്തിന്റെയും ചെങ്കടലിനപ്പുറം തങ്ങളെ എത്തിച്ച ദൈവത്തെ സ്തുതിക്കുന്ന ജനം പക്ഷേ മരുഭൂമിയിൽ വച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ മറന്നുകളഞ്ഞ് വീണ്ടും പാപത്തിന്റെ പാതയിലേക്ക് തിരികെ പോകുന്നതാണ്. മാംസത്തിനായി ദൈവത്തോട് മറുതലിക്കുന്നതാണ് 13-ഉം 14-ഉം വാക്യങ്ങളിൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുക. അവരുടെ തെറ്റിന് ശിക്ഷയായി ദൈവം അവർക്കിടയിലേക്ക് മാരകരോഗം അയയ്ക്കുന്നു. ദൈവം വിളിച്ച് അധികാരം നൽകിയ മോശയുടെയും കർത്താവിന്റെ വിശുദ്ധനായ അഹറോന്റെയും നേരെ പാളയത്തിൽ വെച്ച് അസൂയാലുക്കളാകുന്ന ജനത്തെക്കുറിച്ചാണ് സങ്കീർത്തകൻ 16-ാം വാക്യത്തിൽ എഴുതുക. അതിനു ശിക്ഷയായി ഭൂമി പിളർന്ന് ദാഥാനെ വിഴുങ്ങിയതും അബിറാമിന്റെ സംഘത്തെ മൂടിക്കളഞ്ഞതും
അഗ്നിബാധയുണ്ടായി ദുഷ്ടരെ ദഹിപ്പിച്ചതും സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾ മറന്ന ഇസ്രായേൽ ജനം ഹോറബിൽ വെച്ച് തങ്ങൾ തന്നെ വാർത്തുണ്ടാക്കിയ കാളക്കുട്ടിയെ ആരാധിച്ചത് ഓർമ്മിപ്പിക്കുന്ന സങ്കീർത്തകൻ പക്ഷേ ഇതിൽ ദൈവം കോപിക്കുന്നുണ്ടെങ്കിലും തന്നെ പലവുരു എതിർത്ത ഇസ്രായേൽ ജനത്തിനായി മോശ മാധ്യസ്ഥ്യം വഹിച്ചുവെന്നും അതുവഴി ജനത്തിന് ദൈവകരുണ ലഭിച്ചുവെന്നും എഴുതുന്നു. ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്ത് പ്രവേശിക്കാൻ നിരസിക്കുകയും കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ അവനെതിരെ തങ്ങളുടെ കൂടാരങ്ങളിലിരുന്ന് പിറുപിറുക്കുകയും ചെയ്യുന്ന ജനത്തെക്കുറിച്ച് 24-25 വാക്യങ്ങളിൽ സങ്കീർത്തകൻ എഴുതുന്നു. ഇതിനു ശിക്ഷയായി മരുഭൂമിയിൽ അവരെ വീഴ്ത്തുമെന്നും ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അവരെ ചിതറിക്കുമെന്നും ദൈവം ശപഥം ചെയ്യുന്നു. പെയോറിലെ ബാലിന്റെ അനുയായികളായി നിർജീവദേവന്മാർക്ക് അർപ്പിച്ച ബലിവസ്തുക്കൾ ജനം ഭക്ഷിച്ചതും കർത്താവ് കോപിഷ്ടനായതും അവർക്കെതിരെ മഹാമാരി അയച്ചുവെങ്കിലും ഫിനഹാസിന്റെ ഇടപെടൽ മൂലം അവൻ അവരോട് ക്ഷമിച്ചതും 28-30 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കു കാണാം. മെരീബ ജലാശയത്തിനടുത്തുവെച്ച് ദൈവത്തെ പ്രകോപിപ്പിച്ച ജനത്തോട് മോശയ്ക്ക് ദേഷ്യമുണ്ടായതായും അവൻ വിവേകരഹിതനായി സംസാരിച്ചതായും സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിവേകത്തോടെ പ്രവർത്തിച്ച മോശയ്ക്കെതിരെ ദൈവകോപം തിരിയുന്നുണ്ട്. സങ്കീർത്തനത്തിന്റെ 35 വാക്യം മുതലുള്ള അവസാന ഭാഗത്ത് കാനാൻ ദേശത്തുവെച്ച് ഇസ്രായേൽ ജനം മറ്റു ജനങ്ങളോട് ഇടകലർന്ന് അവരുടെ ആചാരങ്ങൾ ശീലിക്കുന്നതും അവരുടെ വിഗ്രഹങ്ങളെ സേവിക്കുന്നതും തങ്ങളുടെ പുത്രീപുത്രന്മാരെപ്പോലും പിശാചുക്കൾക്ക് ബലിയർപ്പിക്കുന്നതും തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അശുദ്ധരായിത്തീർന്നതും ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചതും അനുസ്മരിപ്പിക്കുന്ന സങ്കീർത്തകൻ കർത്താവിന്റെ കോപം ജനത്തിനെതിരെ ജ്വലിച്ചതും അവൻ അവരെ വെറുത്ത് ജനതകൾക്ക് ഏൽപ്പിച്ചുകൊടുത്തതും അവർ തങ്ങളുടെ വൈരികളുടെ ഭരണത്തിൻ കീഴിൽ ബുദ്ധിമുട്ടനുഭവിക്കേണ്ടി വന്നതും പിന്നീട് അവൻ അവരെ മോചിപ്പിച്ചെങ്കിലും അവർ തങ്ങളുടെ ധിക്കാരവും അകൃത്യങ്ങളും തുടരുന്നതും ജനത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജനത്തിന്റെ നിലവിളിയിൽ പക്ഷേ ദൈവം തന്റെ ഉടമ്പടി അനുസ്മരിക്കുന്നതും അവരോട് സഹതാപം കാട്ടാൻ ജനതകളെ പ്രേരിപ്പിക്കുന്നതും സങ്കീർത്തകൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. തങ്ങളെ രക്ഷിക്കണമേയെന്നും ജനതകൾക്കിടയിൽ നിന്ന് തങ്ങളെ ഒരുമിച്ചു കൂട്ടണമേയെന്നുമുള്ള ഇസ്രായേൽ ജനത്തിനൊപ്പമുള്ള പ്രാർത്ഥനയാണ് സങ്കീർത്തനത്തിന്റെ അവസാന വാക്യങ്ങളിൽ സങ്കീർത്തകൻ എഴുതിവയ്ക്കുന്നത്. ഇത് തങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിച്ച് തങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കാനും അവനെ വാഴ്ത്തുവാനും സ്തുതിക്കുവാനുമായാണ്. സങ്കീർത്തനം ജീവിതത്തിൽ 106 സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ സങ്കീർത്തകനും ദൈവജനത്തിനുമൊപ്പം നമ്മുടെയും പാപങ്ങളും വീഴ്ചകളും തിരിച്ചറിയാനും അനുതപിക്കാനും ദൈവകാരുണ്യം സ്വന്തമാക്കാനും നമ്മെയും ദൈവം ക്ഷണിക്കുന്നത് തിരിച്ചറിയാം. അവിശ്വസ്തതയും പാപങ്ങളും തിന്മയും നമ്മുടെ ഹൃദയത്തിന്റെ നന്മയും വിശുദ്ധിയും കെടുത്താതിരിക്കട്ടെ. നമ്മെ വിളിച്ച് സ്വന്തമാക്കി സംരക്ഷണത്തിന്റെ ഇടമൊരുക്കി അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്ന ദൈവത്തിൽ നിന്ന് ഒരിക്കലും അകലാതെ അവന് പ്രീതികരമായ ജീവിതം നയിക്കാനും തന്റെ വിശ്വസ്തജനത്തിന് ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്ത് ദൈവഭവനത്തിൽ അവന്റെ സ്തുതിയും കൃതജ്ഞതയും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കൊപ്പം നമുക്കും നിരന്തരം ആലപിക്കാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 106 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ബേബി ജോൺ കലയന്താനി രചിച്ച് പീറ്റർ ചേരാനല്ലൂർ സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം KS ചിത്ര.

Tekratate,

0: 20h.
1: Non, on a bien droit de médio.
2: Oui, ça tombe.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ദൈവിക രാജ്യത്തിന്റെ തനിമ വെളിപ്പെടുത്തുവാൻ ദൈവം എളിയവരെ തിരഞ്ഞെടുത്തു. പാപ്പ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തിരുന്നാൾ തലേന്ന് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ റോമിന് പുറത്തുള്ള ജനസാനോ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്തീനിയൻ സന്യാസികൾ ശുശ്രൂഷ ചെയ്യുന്ന സതുപദേശങ്ങളുടെ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധബലി അർപ്പിക്കുകയും വചനസന്ദേശം നൽകുകയും ചെയ്തു. ദൈവത്തിന്റെ വിശ്വസ്തതയുടെ അടയാളമായിട്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തിരുനാളിന്റെ മഹത്വം ഏവരും ആഘോഷിക്കുന്നതെന്നും തിന്മയിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ട ഒരു പുതിയ ലോകത്തിന്റെ പ്രഭാതമാണ് മറിയമെന്നും അതിനാൽ ദൈവവചനം സ്വീകരിക്കുവാനും അത് ഉള്ളിൽ കാത്തുസൂക്ഷിക്കുവാനും ധീരമായ തീരുമാനങ്ങളിലൂടെ അതിന് ജന്മം നൽകുവാനും മറിയത്തിന്റെ നല്ല ഉപദേശം നമുക്കും തേടാം എന്ന വാക്കുകളോടെയാണ് പാപ്പ തന്റെ വചനസന്ദേശം ആരംഭിച്ചത്. ദരിദ്രരെ സേവിക്കുന്നതിനായി ജീവിതം ഉഴിഞ്ഞുവെച്ച വിശുദ്ധ തോമസ് ഓഫ് വില്ലനോവ മറിയത്തിന്റെ ലാളിത്യവും വിനയവും എങ്ങനെയാണ് രക്ഷാകര ചരിത്രത്തിന്റെ കേന്ദ്രമായി മാറിയതെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നുവെന്നും അതിനാലാണ് തിരുവചനങ്ങളിൽ പരിശുദ്ധ മറിയത്തെപ്പറ്റി അധികം പരാമർശിക്കാത്തതിനെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നതെന്നും പാപ്പ പറഞ്ഞു. മറിയത്തിൽ നിന്നുമാണ് ദൈവത്തോടുള്ള ആത്മീയ സംഭാഷണം നാം പഠിക്കുന്നതെന്ന് പറഞ്ഞ പാപ്പ മറിയത്തിന്റെ നിശബ്ദ സാന്നിധ്യം ചരിത്രത്തെ മാറ്റിമറിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. മറിയത്തിന്റെ മഹിമ മുഴുവൻ അവളുടെ ഉള്ളിലായിരുന്നുവെന്നും അവളിൽ നിന്നും യേശു ജനിച്ചു എന്ന ഒരൊറ്റ വാചകത്തിൽ അവളുടെ ചരിത്രം മുഴുവൻ അടങ്ങിയിരിക്കുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ജനസാനോയിൽ അഗസ്തീനിയൻ സഹോദരങ്ങൾക്കൊപ്പം പാപ്പ സെപ്റ്റംബർ 7 പ്രാദേശിക സമയം വൈകുന്നേരം ജനസാനോയിലെ സതുപദേശങ്ങളുടെ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ലിയോ 14-ാമൻ പാപ്പ നടത്തിയ സന്ദർശനവും വിശുദ്ധബലിയും വചനസന്ദേശവും ഏറെ ഹൃദ്യമായ അനുഭവം പങ്കുവച്ചു. വീഥികളിൽ ഉടനീളം പാപ്പ നീണാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ പാപ്പ പരിശുദ്ധ മാതാവിന്റെ രൂപത്തിനു മുൻപിൽ പ്രാർത്ഥന നിരതനായി. തുടർന്ന് അദ്ദേഹം മാതാവിന് സ്വർണ റോസാപ്പൂവ് സമർപ്പിച്ചു. സന്ദർശനത്തിന്റെ ചരിത്രസ്മരണയ്ക്കായി തയ്യാറാക്കിയ പുതിയ ചുവർ ചിത്രത്തിന്റെ അനാവരണവും പാപ്പ നിർവഹിച്ചു. ജോൺ 23-ാമൻ, ജോൺ പോൾ 2-ാമൻ തുടങ്ങിയ പാപ്പാമാരുടെ ചിത്രങ്ങൾക്കൊപ്പം ലിയോ 14-ാമന്റെ ചിത്രവും ഇനി ചരിത്രത്തിന്റെ ഭാഗമാകും. വിശുദ്ധബലിക്ക് ശേഷം തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ലുദോവിക്കോ പാപ്പായ്ക്ക് വാഴ്ത്തപ്പെട്ട സ്റ്റേഫനോ ബെല്ലസീനിയുടെ തിരുശേഷിപ്പ് സമ്മാനിച്ചു. പകരം പാപ്പായും ഒരു കാസ സമ്മാനമായി നൽകി. തുടർന്ന് അഗസ്തീനിയൻ സന്യാസികളോടൊപ്പം അല്പസമയം ചിലവഴിച്ച പാപ്പ പുതിയ സന്യാസാർത്ഥികളെ പരിചയപ്പെടുന്ന അവസരത്തിൽ ഇന്നും ഏറെ ദൈവവിളികൾ സഭയ്ക്ക് ലഭിക്കുന്നതിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. നയതന്ത്രം സമാധാനം സംസ്ഥാപിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു ആർച്ച് ബിഷപ്പ് ഗല്ലഗർ. അസീസിയിലെ സേക്രഡ് ഹാർട്ട് കത്തോലിക്ക സർവകലാശാലയിലെ അധ്യാപകർക്കും ചാപ്ലിൻമാർക്കും വേണ്ടിയുള്ള വാർഷിക സെമിനാർ സെപ്റ്റംബർ 7 തിങ്കളാഴ്ച പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. വിശുദ്ധ ഫ്രാൻസിസും അനുരഞ്ജനത്തിന്റെ പാതകളും എന്നതാണ് സെമിനാറിന്റെ പ്രമേയം. നയതന്ത്രം നേരിട്ട് സമാധാനം സൃഷ്ടിക്കുന്നില്ല എന്നും എന്നാൽ സമാധാനം വേരുപിടിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം തന്റെ ഉദ്ഘാടന സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. സഭയുടെ സ്വാതന്ത്ര്യമെന്നത് കേവലം ഒരു പ്രത്യേക അവകാശമല്ല, മറിച്ച് സഭയ്ക്ക് അതിന്റെ ദൗത്യം നിർവഹിക്കുവാനുള്ള സാഹചര്യമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സഭയും ഭരണകൂടവും തമ്മിലുള്ള വിവേചനവും സഹകരണവും പരസ്പര വിരുദ്ധമല്ലെന്ന് അദ്ദേഹം അടിവരയിട്ടു പറഞ്ഞു. മെത്രാൻമാർ തമ്മിലുള്ള ബന്ധം, സമർപ്പിത ജീവിതം, ആദ്യലിമിന സന്ദർശനം എന്നിവയെ സംബന്ധിച്ച സിനഡ് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു. സഭയുടെ പ്രേഷിത പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായി പരസ്പരം ശ്രവിക്കുക, കാര്യങ്ങൾ ബോധ്യപ്പെടുക, ദാനങ്ങൾ കൈമാറുക എന്നീ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കണമെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള സഹ ഉത്തരവാദിത്വം എന്ന ആശയം കത്തോലിക്ക സഭയുടെ സിനഡിന്റെ 6-ാം പഠന ഗ്രൂപ്പിന്റെ റിപ്പോർട്ടും 7-ാം പഠന ഗ്രൂപ്പിന്റെ റിപ്പോർട്ടിന്റെ 2-ാം ഭാഗവും പ്രസിദ്ധീകരിച്ചു. മാനുഷിക സഹായ സംഭരണ കേന്ദ്രം ബോംബാക്രമണത്തിൽ തകർന്നു. സെപ്റ്റംബർ 6 യുക്രൈനിലെ ഡിനിപ്രോയിൽ നടന്ന ബോംബാക്രമണത്തിൽ യുനിസെഫിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാനുഷിക സഹായ സംഭരണ കേന്ദ്രം തകർന്നു. യുദ്ധബാധിതരായ കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായുമുള്ള സുപ്രധാന ജീവൻരക്ഷാ വസ്തുക്കളായിരുന്നു ഇവിടെ ശേഖരിച്ചിരുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി

നൂറ്റിയാറാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ചരിത്രപരമായ സങ്കീർത്തനങ്ങളിൽ ഒന്നായ നൂറ്റിയാറാം സങ്കീർത്തനം ഇസ്രായേലിന്റെ തുടർച്ചയായ പാപങ്ങളും ദൈവത്തിന്റെ കോപവും തന്റെ ജനത്തോടുള്ള അവന്റെ കാരുണ്യവും ജനത്തിന്റെ സ്തുതിയും ഇടകലർന്ന ഒരു പ്രബോധനഗീതമാണ്. തങ്ങളുടെയും തങ്ങളുടെ പിതാക്കന്മാരുടെയും പാപങ്ങളെക്കുറിച്ചുള്ള അനുസ്മരണം അനുതാപത്തിലേക്കും മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്കുമായിരിക്കണം ദൈവജനത്തെ നയിക്കേണ്ടത്. മനുഷ്യപാപങ്ങളെക്കാളും ദൈവകോപത്തെക്കാളും വലുതാണ് ദൈവകാരുണ്യമെന്ന് ഉദ്ബോധിപ്പിക്കുന്ന സങ്കീർത്തകൻ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്ന് ജനതകളുടെ അധികാരത്തിനു കീഴിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ ഈ പ്രവാസകാലത്തിനുശേഷം വീണ്ടും ഒരുമിച്ചുകൂട്ടണമേയെന്നും അങ്ങനെ വീണ്ടും ദൈവസ്തുതിയുയർത്താൻ തങ്ങൾക്ക് സാധിക്കണമേയെന്നും പ്രാർത്ഥിക്കുന്നു. പാപവും അകൃത്യങ്ങളും എത്രമാത്രം വലുതാണെങ്കിലും അവയെക്കുറിച്ചുള്ള തിരിച്ചറിവും ആത്മാർത്ഥമായ അനുതാപവുമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ക്ഷമയ്ക്കും കാരുണ്യത്തിനും അർഹരായി തീർന്നേക്കാമെന്നും വീണ്ടെടുക്കലിന്റെയും രക്ഷയുടെയും അനുഭവത്തിലേക്ക് തിരികെ വരാനും അവന്റെ നാമത്തിന് കൃതജ്ഞതയും സ്തുതിയുമർപ്പിക്കാനും സാധിച്ചേക്കുമെന്നുമുള്ള പ്രത്യാശ ഇസ്രായേൽ ജനത്തിനു പകരുന്ന മനോഹരമായ ഒരു സങ്കീർത്തനമാണിത്. ദൈവസ്തുതിയും ഇസ്രായേൽ ജനവും. സങ്കീർത്തനത്തിന്റെ ഒന്നു മുതൽ മൂന്നു വരെയുള്ള വാക്യങ്ങളിൽ ദൈവസ്തുതിക്കുള്ള പൊതുവായ ആഹ്വാനമാണ് നാം കാണുന്നത്. കർത്താവ് നല്ലവനും കാരുണ്യവാനുമാകയാൽ അവൻ സ്തുതിക്ക് യോഗ്യനാണ് എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് സങ്കീർത്തകൻ ഈ വാക്യങ്ങൾ എഴുതുക. തങ്ങളുടെ കുറവുകളേക്കാൾ വലുതാണ് ദൈവത്തിന്റെ കാരുണ്യമെന്ന തിരിച്ചറിവുള്ള, ന്യായം പാലിക്കുകയും നീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന നന്മയുള്ള മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്തുതിക്കുക. അനുതപിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവജനത്തിന്റെ ഭാഗമായി നിൽക്കാനും അവർക്കൊപ്പം ദൈവകരുണയിൽ പങ്കുപറ്റാനും ആഗ്രഹിക്കുന്ന സങ്കീർത്തകന്റെ പ്രാർത്ഥനയാണ് നാലും അഞ്ചും വാക്യങ്ങളിൽ നമുക്ക് കാണാനാവുക. ഇസ്രായേൽ ജനം ചരിത്രത്തിലുടനീളം അനുഭവിക്കുന്ന ദൈവകാരുണ്യത്തിന്റെയും മോചനത്തിന്റെയും അനുഭവങ്ങളും ദൈവത്തിൽ നിന്നുള്ള അവരുടെ ഐശ്വര്യവും അവരുടെ സന്തോഷവും ആനന്ദവും തിരിച്ചറിയുന്നതുകൊണ്ടാണ് അതിൽ പങ്കുചേരാനും ദൈവത്തിൽ അഭിമാനം കൊള്ളാനും അങ്ങനെ അവരിൽ ഒരുവനായി ദൈവത്താൽ കരുതപ്പെടാനും സങ്കീർത്തകൻ ആഗ്രഹിക്കുന്നത്. ദൈവകരുണയും അനുതാപവും പ്രാർത്ഥനയും. സങ്കീർത്തനത്തിന്റെ ആറു മുതൽ നാൽപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ ചരിത്രത്തിന്റെ വിവിധ നിമിഷങ്ങളിൽ വിവിധ ഇടങ്ങളിൽ വച്ച് ഇസ്രായേൽ ജനത്തിനു സംഭവിച്ച എട്ട് വീഴ്ചകളും ദൈവകോപവും വിധിയും ദൈവകാരുണ്യവുമാണ് സങ്കീർത്തകൻ വിവരിക്കുന്നത്. പാപാവബോധമാണ് തിന്മയിൽ നിന്നകന്ന് പശ്ചാത്താപത്തിലേക്കും അതുവഴി ദൈവകരുണയിലേക്കും ദൈവസ്നേഹത്തിലേക്കും മനുഷ്യരെ നയിക്കുകയെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈയൊരു ഉദ്ബോധനം സങ്കീർത്തകൻ നടത്തുന്നതെന്ന്, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു, ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു, ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി എന്ന ആറാം വാക്യം വ്യക്തമാക്കുന്നുണ്ട്. ഏഴു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഈജിപ്തിൽ നിന്ന് തന്റെ ജനത്തെ മോചിപ്പിച്ച് ചെങ്കടലിലൂടെ അവരെ നടത്തി അവരുടെ ശത്രുക്കളെ ജലത്താൽ മൂടിക്കളഞ്ഞ ദൈവത്തെക്കുറിച്ചാണ് സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നത്. ചെങ്കടലിന്റെ തീരത്തെ ദൈവിക സംരക്ഷണത്തെപ്പോലും സംശയിക്കുകയും ദൈവത്തോട് മറുതലിക്കുകയും ചെയ്ത ഒരു ജനമാണ് ഇസ്രായേൽ. എങ്കിലും ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തുകയും തന്റെ നാമത്തെപ്രതി അവരെ രക്ഷിക്കുകയും ചെയ്തു. പാപത്തിന്റെയും അടിമത്തത്തിന്റെയും ചെങ്കടലിനപ്പുറം തങ്ങളെ എത്തിച്ച ദൈവത്തെ സ്തുതിക്കുന്ന ജനം പക്ഷേ മരുഭൂമിയിൽ വച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ മറന്നുകളഞ്ഞ് വീണ്ടും പാപത്തിന്റെ പാതയിലേക്ക് തിരികെ പോകുന്നതാണ്. മാംസത്തിനായി ദൈവത്തോട് മറുതലിക്കുന്നതാണ് പതിമൂന്നും പതിനാലും വാക്യങ്ങളിൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുക. അവരുടെ തെറ്റിന് ശിക്ഷയായി ദൈവം അവർക്കിടയിലേക്ക് മാരകരോഗം അയയ്ക്കുന്നു. ദൈവം വിളിച്ച് അധികാരം നൽകിയ മോശയുടെയും കർത്താവിന്റെ വിശുദ്ധനായ അഹറോന്റെയും നേരെ പാളയത്തിൽ വെച്ച് അസൂയാലുക്കളാകുന്ന ജനത്തെക്കുറിച്ചാണ് സങ്കീർത്തകൻ പതിനാറാം വാക്യത്തിൽ എഴുതുക. അതിനു ശിക്ഷയായി ഭൂമി പിളർന്ന് ദാഥാനെ വിഴുങ്ങിയതും അബിറാമിന്റെ സംഘത്തെ മൂടിക്കളഞ്ഞതും
അഗ്നിബാധയുണ്ടായി ദുഷ്ടരെ ദഹിപ്പിച്ചതും സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾ മറന്ന ഇസ്രായേൽ ജനം ഹോറബിൽ വെച്ച് തങ്ങൾ തന്നെ വാർത്തുണ്ടാക്കിയ കാളക്കുട്ടിയെ ആരാധിച്ചത് ഓർമ്മിപ്പിക്കുന്ന സങ്കീർത്തകൻ പക്ഷേ ഇതിൽ ദൈവം കോപിക്കുന്നുണ്ടെങ്കിലും തന്നെ പലവുരു എതിർത്ത ഇസ്രായേൽ ജനത്തിനായി മോശ മാധ്യസ്ഥ്യം വഹിച്ചുവെന്നും അതുവഴി ജനത്തിന് ദൈവകരുണ ലഭിച്ചുവെന്നും എഴുതുന്നു. ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്ത് പ്രവേശിക്കാൻ നിരസിക്കുകയും കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ അവനെതിരെ തങ്ങളുടെ കൂടാരങ്ങളിലിരുന്ന് പിറുപിറുക്കുകയും ചെയ്യുന്ന ജനത്തെക്കുറിച്ച് 24-ഉം 25-ഉം വാക്യങ്ങളിൽ സങ്കീർത്തകൻ എഴുതുന്നു. ഇതിനു ശിക്ഷയായി മരുഭൂമിയിൽ അവരെ വീഴ്ത്തുമെന്നും ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അവരെ ചിതറിക്കുമെന്നും ദൈവം ശപഥം ചെയ്യുന്നു. പെയോറിലെ ബാലിന്റെ അനുയായികളായി നിർജീവദേവന്മാർക്ക് അർപ്പിച്ച ബലിവസ്തുക്കൾ ജനം ഭക്ഷിച്ചതും കർത്താവ് കോപിഷ്ടനായതും അവർക്കെതിരെ മഹാമാരി അയച്ചുവെങ്കിലും ഫിനഹാസിന്റെ ഇടപെടൽ മൂലം അവൻ അവരോട് ക്ഷമിച്ചതും 28-30 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കു കാണാം. മെരീബ ജലാശയത്തിനടുത്തു വെച്ച് ദൈവത്തെ പ്രകോപിപ്പിച്ച ജനത്തോട് മോശയ്ക്ക് ദേഷ്യമുണ്ടായതായും അവൻ വിവേകരഹിതനായി സംസാരിച്ചതായും സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിവേകത്തോടെ പ്രവർത്തിച്ച മോശയ്ക്കെതിരെ ദൈവകോപം തിരിയുന്നുണ്ട്. സങ്കീർത്തനത്തിന്റെ 35-ാം വാക്യം മുതലുള്ള അവസാന ഭാഗത്ത് കാനാൻ ദേശത്തുവെച്ച് ഇസ്രായേൽ ജനം മറ്റു ജനങ്ങളോട് ഇടകലർന്ന് അവരുടെ ആചാരങ്ങൾ ശീലിക്കുന്നതും അവരുടെ വിഗ്രഹങ്ങളെ സേവിക്കുന്നതും തങ്ങളുടെ പുത്രീപുത്രന്മാരെപ്പോലും പിശാചുക്കൾക്ക് ബലിയർപ്പിക്കുന്നതും തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അശുദ്ധരായിത്തീർന്നതും ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചതും അനുസ്മരിപ്പിക്കുന്ന സങ്കീർത്തകൻ കർത്താവിന്റെ കോപം ജനത്തിനെതിരെ ജ്വലിച്ചതും അവൻ അവരെ വെറുത്ത് ജനതകൾക്ക് ഏൽപ്പിച്ചുകൊടുത്തതും അവർ തങ്ങളുടെ വൈരികളുടെ ഭരണത്തിൻ കീഴിൽ ബുദ്ധിമുട്ടനുഭവിക്കേണ്ടി വന്നതും പിന്നീട് അവൻ അവരെ മോചിപ്പിച്ചെങ്കിലും അവർ തങ്ങളുടെ ധിക്കാരവും അകൃത്യങ്ങളും തുടരുന്നതും ജനത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജനത്തിന്റെ നിലവിളിയിൽ പക്ഷേ ദൈവം തന്റെ ഉടമ്പടി അനുസ്മരിക്കുന്നതും അവരോട് സഹതാപം കാട്ടാൻ ജനതകളെ പ്രേരിപ്പിക്കുന്നതും സങ്കീർത്തകൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. തങ്ങളെ രക്ഷിക്കണമേയെന്നും ജനതകൾക്കിടയിൽ നിന്ന് തങ്ങളെ ഒരുമിച്ചുകൂട്ടണമേയെന്നുമുള്ള ഇസ്രായേൽ ജനത്തിനൊപ്പമുള്ള പ്രാർത്ഥനയാണ് സങ്കീർത്തനത്തിന്റെ അവസാന വാക്യങ്ങളിൽ സങ്കീർത്തകൻ എഴുതിവയ്ക്കുന്നത്. ഇത് തങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിച്ച് തങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കാനും അവനെ വാഴ്ത്തുവാനും സ്തുതിക്കുവാനുമായാണ്. സങ്കീർത്തനം ജീവിതത്തിൽ 106-ാം സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ സങ്കീർത്തകനും ദൈവജനത്തിനുമൊപ്പം നമ്മുടെയും പാപങ്ങളും വീഴ്ചകളും തിരിച്ചറിയാനും അനുതപിക്കാനും ദൈവകാരുണ്യം സ്വന്തമാക്കാനും നമ്മെയും ദൈവം ക്ഷണിക്കുന്നത് തിരിച്ചറിയാം. അവിശ്വസ്തതയും പാപങ്ങളും തിന്മയും നമ്മുടെ ഹൃദയത്തിന്റെ നന്മയും വിശുദ്ധിയും കെടുത്താതിരിക്കട്ടെ. നമ്മെ വിളിച്ച് സ്വന്തമാക്കി സംരക്ഷണത്തിന്റെ ഇടമൊരുക്കി അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്ന ദൈവത്തിൽ നിന്ന് ഒരിക്കലും അകലാതെ അവന് പ്രീതികരമായ ജീവിതം നയിക്കാനും തന്റെ വിശ്വസ്തജനത്തിന് ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്ത് ദൈവഭവനത്തിൽ അവന്റെ സ്തുതിയും കൃതജ്ഞതയും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കൊപ്പം നമുക്കും നിരന്തരം ആലപിക്കാം. വത്തിക്കാൻ മലയാളം വാർത്താവിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 106-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ബേബി ജോൺ കലയന്താനി രചിച്ച് പീറ്റർ ചേരാനല്ലൂർ സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം KS ചിത്ര.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സെപ്റ്റംബർ മാസം 9 ബുധനാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14 പാപ്പ അനുവദിച്ച പൊതു കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള

സംഘത്തിന്റെ സ്ഥാപക ക്യാര ലുബിക്കിന്റെ ആത്മീയ ദൗത്യത്തിലെ പ്രധാന ഘടകങ്ങളിലൊന്ന് ഐക്യത്തിനുള്ള സാക്ഷ്യമായിരുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ഇന്ന് ലോകം കൂടുതൽ ധ്രുവീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഈ ദൗത്യത്തിന് കൂടുതൽ അടിയന്തര പ്രാധാന്യമുണ്ടെന്നും കൂട്ടിച്ചേർത്തു. വിവിധ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന മുൻവിധി, വംശീയത, മത അസഹിഷ്ണുത, അക്രമം തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങളിലേക്കും പാപ്പ ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു. പാശ്ചാത്യ സമൂഹങ്ങളിൽ വ്യക്തിവാദം ശക്തിപ്പെടുന്നതോടെ കുടുംബം, സൗഹൃദം, സമൂഹം എന്നിവയുടെ ബന്ധങ്ങൾ ദുർബലമാകുകയും സമൂഹത്തിൽ കൂടുതൽ ശിഥിലീകരണം ഉണ്ടാകുകയും ചെയ്യുന്നുവെന്ന് പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാട്ടി. വ്യക്തി സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന കാലത്തുപോലും യഥാർത്ഥമായ സ്വന്തം വ്യക്തിത്വത്തോടെ ജീവിക്കുവാനും ഉന്നതമായ ആദർശങ്ങൾ പിന്തുടരുവാനും പലർക്കും ഭയമുണ്ടെന്ന വിരോധാഭാസവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മറ്റുള്ളവരോടുള്ള തുറന്ന മനസ്സ് നഷ്ടപ്പെടുന്നത് ഐക്യബോധത്തെ ദുർബലപ്പെടുത്തുകയും മനുഷ്യന്റെ യഥാർത്ഥ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. മനുഷ്യൻ ത്രിത്വൈക ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഐക്യമാണ് മനുഷ്യബന്ധങ്ങളുടെയും യഥാർത്ഥ സന്തോഷത്തിന്റെയും ആഴത്തിലുള്ള മാതൃകയെന്നും വ്യക്തമാക്കി. ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്നാണ് ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരുമായുള്ള കൂട്ടായ്മയും സഭയുടെ യഥാർത്ഥ സ്വഭാവവും ഉത്ഭവിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. ലോകത്തിലെ വിഭജനങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് കൂടുതൽ കമ്മിറ്റികളും പദ്ധതികളും രൂപീകരിക്കുന്നതിലല്ല പ്രാധാന്യം, മറിച്ച് ഐക്യത്തിന്റെ ഉറവിടമായ പരിശുദ്ധ ത്രിത്വത്തിലേക്ക് മടങ്ങുന്നതിലാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. പാർശ്വവൽക്കരിക്കപ്പെടുന്നവരിൽ യേശുവിന്റെ മുഖം ദർശിക്കണം ആഫ്രിക്കൻ യുവജനതയോട് പാപ്പ. സെപ്റ്റംബർ മാസം 7 മുതൽ 11 വരെ ഘാനയുടെ തലസ്ഥാനമായ അക്രയിൽ വെച്ചു നടക്കുന്ന 1st പശ്ചിമാഫ്രിക്കൻ യുവജന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലിയോ 14th പാപ്പ തന്റെ വീഡിയോ സന്ദേശം പങ്കുവച്ചു. പശ്ചിമാഫ്രിക്കൻ മെത്രാൻ സമിതിയാണ് സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. 16 രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ള യുവാക്കൾക്ക് പരസ്പരം കണ്ടുമുട്ടുവാനും പങ്കുവയ്ക്കുവാനും അപ്രകാരം വിശ്വാസത്തിൽ വളരുവാനുമുള്ള അവസരമാണ് ഈ യുവജന സമ്മേളനം ലക്ഷ്യമിക്കുന്നത്. യുവാക്കളെ അഭിസംബോധന ചെയ്യുവാൻ തനിക്ക് സാധിച്ചതിലുള്ള സന്തോഷം പാപ്പ ആമുഖത്തിൽ പങ്കുവച്ചു. സമ്മേളനത്തിന്റെ നിമിഷങ്ങൾ വിശ്വാസത്തിൽ വളരുവാനും തുറന്ന മനസ്സോടെ അവരനെ കണ്ടുമുട്ടുവാനും അപ്രകാരം വിവിധ മൂല്യങ്ങളാൽ സമ്പന്നമാകുവാനുമുള്ള അവസരമൊരുക്കട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ നിറയുമ്പോഴും സംശയം, അനിശ്ചിതത്വം, ചില സമയങ്ങളിൽ അരക്ഷിതാവസ്ഥ എന്നിവയുടെ ഭാരം നിറയുമ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെടാതെ മുൻപോട്ടു പോകുവാൻ പാപ്പ ഏവരെയും പ്രോത്സാഹിപ്പിച്ചു. നിങ്ങളുടെ യൗവനം നിങ്ങൾക്കു മാത്രമല്ല മറ്റുള്ളവർക്കും സഭയ്ക്കും ലോകത്തിനും വേണ്ടിയുള്ള അമൂല്യമായ നിധിയാണ് എന്ന 2010 യുവജന ദിനത്തോടനുബന്ധിച്ച് ബെനഡിക്ട് 16th പാപ്പ പറഞ്ഞ വാക്കുകളും സന്ദേശത്തിൽ പാപ്പ ഉദ്ധരിച്ചു. ഒരുമിച്ചു നടക്കുക എന്നത് ഇന്ന് എല്ലാവരും നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്നാണെന്ന് അടിവരയിട്ട പാപ്പ, ഒരുമിച്ചു നടക്കുക എന്നതിനർത്ഥം ആരും പാർശ്വവൽക്കരിക്കപ്പെടുകയോ ഒറ്റപ്പെടുത്തപ്പെടുകയോ ഒഴിവാക്കപ്പെടുകയോ തിരസ്കരിക്കപ്പെടുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണെന്നും കൂട്ടിച്ചേർത്തു. അതിനാൽ യുവജനങ്ങൾ, ജനങ്ങൾ, സംസ്കാരങ്ങൾ, മതങ്ങൾ എന്നിവ തമ്മിലുള്ള പാലങ്ങൾ നിർമ്മിക്കുന്നവരാകണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. അരക്ഷിതാവസ്ഥയിൽ ഹൈറ്റിയിലെ അധ്യയന വർഷം ആരംഭിക്കുന്നു. കൊലപാതകങ്ങൾ, ദുരുപയോഗങ്ങൾ, സായുധ സംഘട്ടനങ്ങൾ എന്നിവയാൽ കലുഷിതമായ ഹൈറ്റിയിൽ നിരവധി ആളുകൾ കുടിയിറക്കപ്പെടുകയും ദുരിതമനുഭവിക്കുകയും ചെയ്യുന്നതിനിടയിൽ പുതിയൊരു അധ്യയന വർഷം കൂടി ആരംഭിക്കുന്നു. എന്നാൽ മറ്റു വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അരക്ഷിതാവസ്ഥകൾക്ക് നടുവിൽ നിരവധി സ്കൂളുകൾ തുറക്കുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് രാജ്യത്തെമ്പാടും നിലവിലുള്ളത്. ഭാവിയിൽ നല്ല ഫലങ്ങൾ കൊയ്യുവാൻ വിദ്യാഭ്യാസത്തിൽ നിക്ഷേപങ്ങൾ നടത്തേണ്ടത് ഏറെ ആവശ്യമെന്നും എന്നാൽ ഇത് വലിയൊരു പോരാട്ടമായിരിക്കുമെന്നും ഫാദർ മാസിമോ എടുത്തു പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സെപ്റ്റംബർ മാസം 9th ബുധനാഴ്ച ലിയോ 14th പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ മുൻപിലുള്ള ചത്തുരത്തിൽ വിശ്വാസികൾക്ക് അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം. റോമിൽ അതിശക്തമായ ചൂട് തുടരുകയാണ്. എങ്കിലും പരിശുദ്ധ പിതാവ് ലിയോ 14th പാപ്പായുടെ പ്രതിവാര പൊതുകൂടിക്കാഴ്ച സെപ്റ്റംബർ മാസം 9th പത്രോസിന്റെ ബസലിക്കയുടെ തുറസായ ചത്രത്തിൽ വെച്ച് ഏകദേശം 22,000 മുകളിൽ ആളുകളുടെ സാന്നിധ്യത്തിൽ നടന്നു. ബസലിക്കയുടെ അങ്കണ

0: ത്തിലേക്ക് എല്ലാവർക്കും തന്നെ കാണത്തക്ക രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള തുറന്ന വെളുത്ത വാഹനത്തിൽ പാപ്പയെത്തിയപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന വിവിധ രാജ്യക്കാരായിരുന്ന ആളുകൾ പാപ്പായെ വരവേറ്റു. തീർത്ഥാടകരും സന്ദർശകരുമടങ്ങിയ ജനക്കൂട്ടത്തിനിടയിലൂടെ നീങ്ങിയ പാപ്പ അവർക്കെല്ലാവർക്കും അഭിവാദ്യമർപ്പിച്ചു. അതിനിടയിൽ കുഞ്ഞുങ്ങളെ ആശീർവദിക്കുവാനും പാപ്പ മറന്നില്ല. വാഹനം പടവുകളിലൂടെ പ്രസംഗവേദിക്കരികിലേക്ക് എത്തിയപ്പോൾ പാപ്പ വാഹനത്തിൽ നിന്നും ഇറങ്ങുകയും റോമിലെ സമയം രാവിലെ 10 മണിക്ക് ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 1:30 ത്രിത്വൈക സ്തുതിയോടുകൂടി പൊതുദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചു. തദ്ദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥഭാഗ പാരായണമായിരുന്നു. സങ്കീർത്തനങ്ങൾ 8:2, 5 മുതൽ 7 വരെയുമുള്ള വചനങ്ങളാണ് തദവസരത്തിൽ വായിക്കപ്പെട്ടത്.
1: A reading from the book of Psalms. O Lord, our sovereign, how majestic is your name in all the earth.
0: കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം! അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്തു മേന്മയാണുള്ളത്! അവിടുത്തെ പരിഗണന ലഭിക്കുവാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്! എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ അവന് ആധിപത്യം നൽകി, എല്ലാറ്റിനെയും അവന്റെ പാദത്തിൻ കീഴിലാക്കി. വിശുദ്ധ ഗ്രന്ഥ വായനയ്ക്കു ശേഷം പാപ്പ പൊതുകൂടിക്കാഴ്ച വേളയിൽ നടത്തിപ്പോരുന്ന 2 വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ ഗൗദിയം എത്ത് സ്പേസിനെ അധികരിച്ചുള്ള തന്റെ പ്രബോധന പരമ്പര തുടർന്നു.
2: Fratelli sorelle, buongiorno e benvenuti. La Costituzione conciliare Gaudium et Spes, dedicando il primo capitolo alla dignità della persona umana, sottolinea che essa è base e condizione di quei valori che oggi sono più stimati, ma necessitano di non perdere il rapporto con la loro divina sorgente per sottrarsi alle possibili distorsioni dovute alla corruzione del cuore umano.
0: സഹോദരന്മാരെ, സഹോദരിമാരെ, സുപ്രഭാതം, ഏവർക്കും സുസ്വാഗതം. 2 വത്തിക്കാൻ കൗൺസിലിന്റെ ഗൗദിയം എത്ത് സ്പേസ് എന്ന പ്രമാണരേഖ മനുഷ്യവ്യക്തിയുടെ മഹത്വത്തിനായി ആദ്യ അധ്യായം സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഏറ്റവുമധികം വിലമതിക്കപ്പെടുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനവും വ്യവസ്ഥയും മനുഷ്യവ്യക്തിയുടെ മഹത്വമാണെന്ന് ഊന്നിപ്പറയുന്നു. എന്നാൽ ഈ മൂല്യങ്ങൾ അവയുടെ ദൈവിക ഉറവിടവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്താതിരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ മനുഷ്യഹൃദയത്തിന്റെ ദുഷീകരണം മൂലമുണ്ടാകാവുന്ന വളച്ചൊടിക്കലുകളിൽ നിന്നും അവയെ സംരക്ഷിക്കാനാവുകയുള്ളൂ. മനുഷ്യവ്യക്തിയുടെ മഹത്വത്തിന്റെ അടിസ്ഥാന സവിശേഷതകളും അവകാശങ്ങളും വ്യക്തമായി തിരിച്ചറിയുവാൻ മനുഷ്യരാശിയെ സഹായിച്ച യാത്ര തീർച്ചയായും മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായങ്ങളിൽ ഒന്നാണ്. എന്നിരുന്നാലും മുൻപോട്ടു പോകേണ്ട യാത്ര ഇതോടെ അവസാനിച്ചിട്ടില്ല. അതിന്റെ പൂർണമായ സാക്ഷാത്കാരത്തിന് തടസ്സമാകുന്ന പഴയതും പുതിയതുമായ വൈരുദ്ധ്യങ്ങളെ ഇന്നും നേരിടേണ്ടതായുണ്ട്. മനുഷ്യന്റെ മഹത്വം വ്യക്തിയുടെ തന്നെ അസ്തിത്വത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സഭ തന്റെ സംഭാവന വ്യക്തമായി നൽകുന്നു. അടുത്തിടെ പ്രസിദ്ധീകരിച്ച മഞ്ഞിഫിക്ക ഉമാനിത്താസ് എന്ന ചാക്രിക ലേഖനത്തിലും ഞാനിത് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ വ്യക്തിയും ദൈവത്താൽ ചിന്തിക്കപ്പെടുകയും ആഗ്രഹിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് അവനോടും മറ്റുള്ളവരോടും സൃഷ്ടിയോടുമുള്ള കൂട്ടായ്മയുടെ ഒരു ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടിയാണ്. ഒരു വ്യക്തിയുടെ കഴിവുകളെയോ സമ്പത്തിനെയോ വഹിക്കുന്ന സ്ഥാനത്തെയോ അവൻ ചെയ്യുന്ന ശരിയായതോ തെറ്റായതോ ആയ തിരഞ്ഞെടുപ്പുകളെയോ ആശ്രയിച്ചല്ല അവന്റെ മഹത്വം നിലകൊള്ളുന്നത്. മറിച്ച് അത് അതിനു മുമ്പേ നിലനിൽക്കുന്നതും അതിനെ അതിലംഘിക്കുന്നതുമായ ഒരു ദാനമാണ്. ഒരിക്കലും അവസാനിക്കാത്ത തന്റെ സ്നേഹത്തിന്റെ പ്രകടനമായി ദൈവം നൽകിയ ദാനം. അതിനാൽ മനുഷ്യന്റെ അനന്തമായ മഹത്വം ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട തന്റെ സ്രഷ്ടാവിനെ അറിയുവാനും സ്നേഹിക്കുവാനും കഴിവുള്ള ഒരു സൃഷ്ടിയെന്ന അവന്റെ സ്വത്വത്തിൽ വേരൂന്നിയിരിക്കുന്നു. സൃഷ്ടിക്കപ്പെട്ട മറ്റു യാഥാർത്ഥ്യങ്ങളെ അതിലംഘിക്കുന്ന സ്നേഹത്തിന്റെ പദ്ധതിയും ദാനവുമാണ് മനുഷ്യൻ. ആ സൃഷ്ടികൾ ദൈവത്തിന്റെ മഹത്വത്തിനായി അവയെ പരിപാലിക്കുവാനും നിയന്ത്രിക്കുവാനും ഉപയോഗിക്കുവാനും മനുഷ്യന്റെ ഉത്തരവാദിത്വത്തിന് ഏൽപ്പിക്കപ്പെട്ടവയാണ്. വിശ്വാസത്തിലൂടെയാണ് മനുഷ്യവ്യക്തിയുടെ മഹത്വത്തിന്റെ അന്തിമമായ അടിത്തറ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം പുത്രൻ പിതാവിന്റെയും അവിടുത്തെ സ്നേഹത്തിന്റെയും രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ അവനു തന്നെ പൂർണമായി വെളിപ്പെടുത്തുകയും അവന്റെ അത്യുന്നതമായ വിളി അവന് കാണിച്ചുകൊടുക്കുകയും ചെയ്യുന്നു. വ്യക്തി എന്നത് എപ്പോഴും ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള ബന്ധത്തെയും കൂട്ടായ്മയെയും പങ്കാളിത്തത്തെയും സൂചിപ്പിക്കുന്നു. അതായത് പിതാവായ ദൈവവുമായുള്ള പുത്രബന്ധവും ക്രിസ്തുവുമായും എല്ലാ മനുഷ്യരുമായുമുള്ള സാഹോദര്യബന്ധവുമാണിത്. സ്വയം കേന്ദ്രിതമായ അടച്ചുപൂട്ടലുകളെ അത് ഒഴിവാക്കുന്നു. വ്യക്തിയായിരിക്കുക എന്നതിന്റെ അർത്ഥം സ്വയം പങ്കുവയ്ക്കേണ്ട ഒരു ദാനമായി സ്വയം തിരിച്ചറിയുകയും സ്വീകരിക്കുന്നതിലും പരസ്പരതയിലും സേവനത്തിലും വളരുകയും പക്വത പ്രാപിക്കുകയും ചെയ്യുക എന്നതുമാണ്. ഈ മഹത്വം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തിന് ഏൽപ്പിക്കപ്പെട്ടതാണ്. മനുഷ്യവ്യക്തിയുടെ മഹത്വത്തെ ഇന്നും വികലമാക്കുകയും അതിന്റെ യഥാർത്ഥ ഗ്രാഹ്യത്തിനും സാക്ഷാത്കാരത്തിനും തടസ്സമാകുകയും ചെയ്യുന്ന അനവധി വ്യാജവൽക്കരണങ്ങളെയും കൃത്രിമ വ്യാഖ്യാനങ്ങളെയും നാം അതിജീവിച്ചുകൊണ്ട് പരസ്പര ഐക്യദാർഢ്യവും പരിചരണവും അത് ആവശ്യപ്പെടുന്നു. ചരിത്രത്തിലുടനീളം മനുഷ്യന്റെ മഹത്വത്തിന് വിരുദ്ധമായി നടത്തിയ തീരുമാനങ്ങളുടെ ഫലമായി ഇന്നും മനുഷ്യൻ തന്നിൽ തന്നെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. വ്യക്തിപരമായും സാമൂഹികമായുമുള്ള മനുഷ്യജീവിതം മുഴുവനും നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിലും വെളിച്ചത്തിനും ഇരുട്ടിനുമിടയിലും നടക്കുന്ന നാടകീയമായ പോരാട്ടത്തിന്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. എങ്കിലും ഈ ദുർബലവും പരിമിതവുമായ അവസ്ഥയെ പ്രത്യാശയോടെ കാണുവാൻ നമുക്ക് സാധിക്കും. കാരണം മനുഷ്യനെ മോചിപ്പിക്കുവാനും അവന് ശക്തി നൽകുവാനും അവന്റെ ആന്തരികതയെ നവീകരിക്കുവാനും അപ്രകാരം അവനെ പാപത്തിന്റെ അടിമയാക്കി വെച്ചിരുന്ന ഈ ലോകത്തിന്റെ അധികാരിയെ പുറത്താക്കുവാനും കർത്താവ് തന്നെയാണ് വന്നത്. ഗൗദിയം എത് സ്പേസ് എന്ന പ്രമാണരേഖ തുടർന്നു വ്യക്തമാക്കുന്നത് മനുഷ്യന്റെ മഹത്വം വ്യക്തിയുടെ സമഗ്രതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതിനാൽ മനുഷ്യനെ രണ്ടായി വേർതിരിക്കുന്ന ദ്വൈതപരമായ കാഴ്ചപ്പാടുകൾ നാം മറികടക്കണം. മറിച്ച് മനുഷ്യൻ ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഏകത്വമാണ്. ശരീരത്തെ സ്വേച്ഛാനുസരണം കൈകാര്യം ചെയ്യാവുന്ന ഒരു വസ്തുവായി ചുരുക്കുന്നത് എല്ലായ്പ്പോഴും മനുഷ്യവ്യക്തിയുടെ മഹത്വത്തെ നിഷേധിക്കുന്നതാണ്. മനുഷ്യന്റെ ശാരീരിക ജീവിതത്തെ നിന്ദിക്കുന്നത് അനുവദനീയമല്ല. മറിച്ച് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതും അന്ത്യദിനത്തിൽ ഉയർപ്പിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടതുമായതിനാൽ സ്വന്തം ശരീരത്തെ നല്ലതും ബഹുമാനാർഹവുമായതായി കണക്കാക്കണം. എന്നാൽ അതേസമയം നാം എല്ലാവരും പാപത്താൽ മുറിവേറ്റവരായതിനാൽ ശരീരം ഹൃദയത്തിന്റെ ദുഷിച്ച പ്രവണതകൾക്ക് അടിമയാകാതിരിക്കുവാൻ ജാഗ്രത പുലർത്തുകയും വേണം. അവസാനമായി മനുഷ്യവ്യക്തിയുടെ മഹത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെയാണ് ഗൗദിയം എത് സ്പേസ് എടുത്തുകാണിക്കുന്നത്. ബുദ്ധി മനുഷ്യനെ സത്യത്തിന്റെ അടങ്ങാത്ത അന്വേഷകനാക്കുന്നു. മനസാക്ഷി അതിലൂടെ മനുഷ്യൻ തന്റെ ജീവിതത്തിന് അനന്യതയും അർത്ഥവും നൽകുന്നു. സ്വാതന്ത്ര്യം സ്വന്തം തീരുമാനങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ള നായകനാക്കുന്നു. ഈ മാനങ്ങൾ പരസ്പരം അടുത്തു ബന്ധപ്പെട്ടവയാണ്. മനസാക്ഷിയിലാണ് സത്യം സത്യമായി തിരിച്ചറിയപ്പെടുന്നത്. അതിനെ തുടർന്ന് സ്വാതന്ത്ര്യത്തിന് സത്യത്തെ സ്വന്തം അടിത്തറയായും സാധ്യതയായും അനുഭവിക്കുവാൻ സാധിക്കുന്നു. ക്രിസ്തുവിൽ ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മെ സ്വതന്ത്രരാക്കുകയും ദൈവത്തിന്റെ മക്കളെന്ന നിലയിലുള്ള നമ്മുടെ മഹത്വത്തെക്കുറിച്ച് നിരന്തരം ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ഭയത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുകയും ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്ത മരണത്തിനപ്പുറമുള്ള ജീവന്റെ പൂർണ്ണത എന്ന അന്തിമ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ മാത്രമാണ് മനുഷ്യന്റെ രഹസ്യത്തിന് യഥാർത്ഥ വെളിച്ചം ലഭിക്കുന്നത്. വേദനയുടെയും മരണത്തിന്റെയും നിഗൂഢതയെക്കുറിച്ച് അവിടുന്ന് നിന്ന് നമുക്ക് വെളിച്ചം ലഭിക്കുന്നു. അവനോടൊപ്പം നാം ഉയിർപ്പിലേക്കുള്ള യാത്ര നടത്തുന്നു. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി സൃഷ്ടിക്കപ്പെട്ടവരായി നമുക്ക് അതുല്യവും മായാത്തതുമായ ഒരു മഹത്വം ലഭിച്ചിരിക്കുന്നു. സുവിശേഷത്തിന്റെ വെളിച്ചത്തിലും ശക്തിയിലും ഈ മഹത്വത്തെ എല്ലായ്പ്പോഴും പ്രോത്സാഹിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. ഈ വാക്കുകളെ തുടർന്ന് പാപ്പായുടെ ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം ആംഗലവും അറബിയുമുൾപ്പെടെ വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും ഓരോ വായനയുടെയും അവസാനം പാപ്പ ആ ഭാഷക്കാരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു.
2: Upon each of you and your families, I invoke the joy and peace of our Lord Jesus Christ. God bless you all.
0: പൊതുദർശന പരിപാടിയുടെ അവസാന ഭാഗത്ത് പാപ്പ പ്രായാധിക്യത്തിലെത്തിയവർ, രോഗികൾ, യുവജനങ്ങൾ, നവദമ്പതികൾ എന്നിവരെ പതിവ് പോലെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് ലത്തീൻ ഭാഷയിൽ സ്വർഗസ്ഥനായ പിതാവെയെന്ന കർത്തൃപ്രാർത്ഥന ആലപിക്കപ്പെട്ടതിനു ശേഷം പാപ്പ ഏവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദവും നൽകി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സെപ്റ്റംബർ മാസം 9 ബുധനാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14 പാപ്പ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. വിഭജിക്കപ്പെട്ട ലോകത്തിൽ ഐക്യത്തിന്റെ സാക്ഷികളാകണം പാപ്പ. വർദ്ധിച്ചുവരുന്ന ധ്രുവീകരണത്തിന്റെയും സാമൂഹിക വിഭജനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ക്രൈസ്തവർ ലോകത്തിന് ഐക്യത്തിന്റെ സാക്ഷികളാകണമെന്ന് ലിയോ 14 പാപ്പ ആഹ്വാനം ചെയ്തു. ഫോക്ലെയർ പ്രസ്ഥാനത്തിന്റെ ആത്മീയ സംഗമത്തിനായി വത്തിക്കാനിലെത്തിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മെത്രാന്മാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പരിശുദ്ധപിതാവ്. ഐക്യത്തിന് സാക്ഷ്യം നൽകുക എന്നതായിരുന്നു മെത്രാന്മാരുടെ സമ്മേളനത്തിന്റെ പ്രമേയം. ഫോക്ലാരെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ക്യാര ലുബിക്കിന്റെ ആത്മീയ ദൌത്യത്തിലെ പ്രധാന ഘടകങ്ങളിലൊന്ന് ഐക്യത്തിനുള്ള സാക്ഷ്യമായിരുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ഇന്ന് ലോകം കൂടുതൽ ധ്രുവീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഈ ദൌത്യത്തിന് കൂടുതൽ അടിയന്തര പ്രാധാന്യമുണ്ടെന്നും കൂട്ടിച്ചേർത്തു. വിവിധ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന മുൻവിധി, വംശീയത, മത അസഹിഷ്ണുത, അക്രമം തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങളിലേക്കും പാപ്പ ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു. പാശ്ചാത്യ സമൂഹങ്ങളിൽ വ്യക്തിവാദം ശക്തിപ്പെടുന്നതോടെ കുടുംബം, സൗഹൃദം, സമൂഹം എന്നിവയുടെ ബന്ധങ്ങൾ ദുർബലമാകുകയും സമൂഹത്തിൽ കൂടുതൽ ശിഥിലീകരണം ഉണ്ടാകുകയും ചെയ്യുന്നുവെന്ന് പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാട്ടി. വ്യക്തി സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന കാലത്തുപോലും യഥാർത്ഥമായ സ്വന്തം വ്യക്തിത്വത്തോടെ ജീവിക്കുവാനും ഉന്നതമായ ആദർശങ്ങൾ പിന്തുടരുവാനും പലർക്കും ഭയമുണ്ടെന്ന വിരോധാഭാസവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മറ്റുള്ളവരോടുള്ള തുറന്ന മനസ്സ് നഷ്ടപ്പെടുന്നത് ഐക്യബോധത്തെ ദുർബലപ്പെടുത്തുകയും മനുഷ്യന്റെ യഥാർത്ഥ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. മനുഷ്യൻ ത്രിത്വൈക ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഐക്യമാണ് മനുഷ്യബന്ധങ്ങളുടെയും യഥാർത്ഥ സന്തോഷത്തിന്റെയും ആഴത്തിലുള്ള മാതൃകയെന്നും വ്യക്തമാക്കി. ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്നാണ് ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരുമായുള്ള കൂട്ടായ്മയും സഭയുടെ യഥാർത്ഥ സ്വഭാവവും ഉത്ഭവിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. ലോകത്തിലെ വിഭജനങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് കൂടുതൽ കമ്മിറ്റികളും പദ്ധതികളും രൂപീകരിക്കുന്നതിലല്ല പ്രാധാന്യം, മറിച്ച് ഐക്യത്തിന്റെ ഉറവിടമായ പരിശുദ്ധ ത്രിത്വത്തിലേക്ക് മടങ്ങുന്നതിലാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. പാർശ്വവൽക്കരിക്കപ്പെടുന്നവരിൽ യേശുവിന്റെ മുഖം ദർശിക്കണം ആഫ്രിക്കൻ യുവജനതയോട് പാപ്പ. സെപ്റ്റംബർ മാസം 7-11 വരെ ഘാനയുടെ തലസ്ഥാനമായ അക്രയിൽ വെച്ചു നടക്കുന്ന 1st പശ്ചിമാഫ്രിക്കൻ യുവജന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലിയോ 14 പാപ്പ തന്റെ വീഡിയോ സന്ദേശം പങ്കുവച്ചു. പശ്ചിമാഫ്രിക്കൻ മെത്രാൻ സമിതിയാണ് സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. 16 രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ള യുവാക്കൾക്ക് പരസ്പരം കണ്ടുമുട്ടുവാനും പങ്കുവയ്ക്കുവാനും അപ്രകാരം വിശ്വാസത്തിൽ വളരുവാനുമുള്ള അവസരമാണ് ഈ യുവജന സമ്മേളനം ലക്ഷ്യമയ്ക്കുന്നത്. യുവാക്കളെ അഭിസംബോധന ചെയ്യുവാൻ തനിക്ക് സാധിച്ചതിലുള്ള സന്തോഷം പാപ്പ ആമുഖത്തിൽ പങ്കുവച്ചു. സമ്മേളനത്തിന് നിമിഷങ്ങൾ വിശ്വാസത്തിൽ വളരുവാനും തുറന്ന മനസ്സോടെ അവരനെ കണ്ടുമുട്ടുവാനും അപ്രകാരം വിവിധ മൂല്യങ്ങളാൽ സമ്പന്നമാകുവാനുമുള്ള അവസരമൊരുക്കട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ നിറയുമ്പോഴും സംശയം, അനിശ്ചിതത്വം, ചില സമയങ്ങളിൽ അരക്ഷിതാവസ്ഥ എന്നിവയുടെ ഭാരം നിറയുമ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെടാതെ മുൻപോട്ടു പോകുവാൻ പാപ്പ ഏവരെയും പ്രോത്സാഹിപ്പിച്ചു. നിങ്ങളുടെ യൗവനം നിങ്ങൾക്കു മാത്രമല്ല മറ്റുള്ളവർക്കും സഭയ്ക്കും ലോകത്തിനും വേണ്ടിയുള്ള അമൂല്യമായ നിധിയാണ് എന്ന 2010 യുവജന ദിനത്തോടനുബന്ധിച്ച് ബെനഡിക്ട് 16 പാപ്പ പറഞ്ഞ വാക്കുകളും സന്ദേശത്തിൽ പാപ്പ ഉദ്ധരിച്ചു. ഒരുമിച്ചു നടക്കുക എന്നത് ഇന്ന് എല്ലാവരും നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്നാണെന്ന് അടിവരയിട്ട പാപ്പ, ഒരുമിച്ചു നടക്കുക എന്നതിനർത്ഥം ആരും പാർശ്വവൽക്കരിക്കപ്പെടുകയോ ഒറ്റപ്പെടുത്തപ്പെടുകയോ ഒഴിവാക്കപ്പെടുകയോ തിരസ്കരിക്കപ്പെടുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണെന്നും കൂട്ടിച്ചേർത്തു. അതിനാൽ യുവജനങ്ങൾ, ജനങ്ങൾ, സംസ്കാരങ്ങൾ, മതങ്ങൾ എന്നിവ തമ്മിലുള്ള പാലങ്ങൾ നിർമ്മിക്കുന്നവരാകണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. അരക്ഷിതാവസ്ഥയിൽ ഹൈറ്റിയിലെ അധ്യയന വർഷം ആരംഭിക്കുന്നു. കൊലപാതകങ്ങൾ, ദുരുപയോഗങ്ങൾ, സായുധ സംഘടനകൾ എന്നിവയാൽ കലുഷിതമായ ഹൈറ്റിയിൽ നിരവധി ആളുകൾ കുടിയിറക്കപ്പെടുകയും ദുരിതമനുഭവിക്കുകയും ചെയ്യുന്നതിനിടയിൽ പുതിയൊരു അധ്യയന വർഷം കൂടി ആരംഭിക്കുന്നു. എന്നാൽ മറ്റു വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അരക്ഷിതാവസ്ഥകൾക്ക് നടുവിൽ നിരവധി സ്കൂളുകൾ തുറക്കുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് രാജ്യത്തെമ്പാടും നിലവിലുള്ളത്. ഭാവിയിൽ നല്ല ഫലങ്ങൾ കൊയ്യുവാൻ വിദ്യാഭ്യാസത്തിൽ നിക്ഷേപങ്ങൾ നടത്തേണ്ടത് ഏറെ ആവശ്യമെന്നും എന്നാൽ ഇത് വലിയൊരു പോരാട്ടമായിരിക്കുമെന്നും ഫാദർ മാസിമോ എടുത്തു പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സെപ്റ്റംബർ മാസം 9 ബുധനാഴ്ച ലിയോ 14 പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ മുൻപിലുള്ള ചത്തുരത്തിൽ വിശ്വാസികൾക്ക് അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം. റോമിൽ അതിശക്തമായ ചൂട് തുടരുകയാണ്. എങ്കിലും പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ പ്രതിവാര പൊതുകൂടിക്കാഴ്ച സെപ്റ്റംബർ മാസം 9 പത്രോസിന്റെ ബസലിക്കയുടെ തുറസായ ചത്രത്തിൽ വച്ച് ഏകദേശം 22,000 മുകളിൽ ആളുകളുടെ സാന്നിധ്യത്തിൽ നടന്നു. ബസലിക്കയുടെ അങ്കണത്തിലേക്ക് എല്ലാവർക്കും തന്നെ കാണത്തക്ക രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള തുറന്ന വെളുത്ത വാഹനത്തിൽ പാപ്പ എത്തിയപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന വിവിധ രാജ്യക്കാരായിരുന്ന ആളുകൾ പാപ്പായെ വരവേറ്റു. തീർത്ഥാടകരും സന്ദർശകരുമടങ്ങിയ ജനക്കൂട്ടത്തിനിടയിലൂടെ നീങ്ങിയ പാപ്പ അവർക്കെല്ലാവർക്കും അഭിവാദ്യമർപ്പിച്ചു. അതിനിടയിൽ കുഞ്ഞുങ്ങളെ ആശീർവദിക്കുവാനും പാപ്പ മറന്നില്ല. വാഹനം പടവുകളിലൂടെ പ്രസംഗവേദിക്കരികിലേക്ക് എത്തിയപ്പോൾ പാപ്പ വാഹനത്തിൽ നിന്നും ഇറങ്ങുകയും റോമിലെ സമയം രാവിലെ 10 ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 1:30 ത്രിത്വൈക സ്തുതിയോടുകൂടി പൊതുദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചു. തദ്ദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥഭാഗ പാരായണമായിരുന്നു. സങ്കീർത്തനങ്ങൾ 8:2, 5-7 വചനങ്ങളാണ് തദവസരത്തിൽ വായിക്കപ്പെട്ടത്.
3: A reading from the book of Psalms. O Lord, our sovereign, how majestic is your name in all the earth.
2: കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം! അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്തു മേന്മയാണുള്ളത്! അവിടുത്തെ പരിഗണന ലഭിക്കുവാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്! എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ അവന് ആധിപത്യം നൽകി, എല്ലാറ്റിനെയും അവന്റെ പാദത്തിൻ കീഴിലാക്കി. വിശുദ്ധ ഗ്രന്ഥ വായനയ്ക്ക് ശേഷം പാപ്പ പൊതുകൂടിക്കാഴ്ച വേളയിൽ നടത്തിപ്പോരുന്ന 2 വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ ഗൗദിയം എത്ത് സ്പേസിനെ അധികരിച്ചുള്ള തന്റെ പ്രബോധന പരമ്പര തുടർന്നു.
4: Fratelli sorelle, buongiorno e benvenuti. La Costituzione conciliare Gaudium et Spes, dedicando il primo capitolo alla dignità della persona umana, sottolinea che essa è base e condizione di quei valori che oggi sono più stimati, ma necessitano di non perdere il rapporto con la loro divina sorgente per sottrarsi alle possibili distorsioni dovute alla corruzione del cuore umano.
2: സഹോദരന്മാരെ, സഹോദരിമാരെ, സുപ്രഭാതം. ഏവർക്കും സുസ്വാഗതം. 2 വത്തിക്കാൻ കൗൺസിലിന്റെ ഗൗദിയം എത്ത് സ്പേസ് എന്ന പ്രമാണരേഖ മനുഷ്യവ്യക്തിയുടെ മഹത്വത്തിനായി ആദ്യ അധ്യായം സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഏറ്റവുമധികം വിലമതിക്കപ്പെടുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനവും വ്യവസ്ഥയും മനുഷ്യവ്യക്തിയുടെ മഹത്വമാണെന്ന് ഊന്നിപ്പറയുന്നു. എന്നാൽ ഈ മൂല്യങ്ങൾ അവയുടെ ദൈവിക ഉറവിടവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്താതിരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ മനുഷ്യഹൃദയത്തിന്റെ ദുഷീകരണം മൂലമുണ്ടാകാവുന്ന വളച്ചൊടിക്കലുകളിൽ നിന്നും അവയെ സംരക്ഷിക്കാനാവുകയുള്ളൂ. മനുഷ്യവ്യക്തിയുടെ മഹത്വത്തിന്റെ അടിസ്ഥാന സവിശേഷതകളും അവകാശങ്ങളും വ്യക്തമായി തിരിച്ചറിയുവാൻ മനുഷ്യരാശിയെ സഹായിച്ച യാത്ര തീർച്ചയായും മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായങ്ങളിൽ ഒന്നാണ്. എന്നിരുന്നാലും മുൻപോട്ടു പോകേണ്ട യാത്ര ഇതോടെ അവസാനിച്ചിട്ടില്ല. അതിൻ്റെ പൂർണ്ണമായ സാക്ഷാത്കാരത്തിന് തടസ്സമാകുന്ന പഴയതും പുതിയതുമായ വൈരുദ്ധ്യങ്ങളെ ഇന്നും നേരിടേണ്ടതായുണ്ട്. മനുഷ്യൻ്റെ മഹത്വം വ്യക്തിയുടെ തന്നെ അസ്തിത്വത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സഭ തൻ്റെ സംഭാവന വ്യക്തമായി നൽകുന്നു. അടുത്തിടെ പ്രസിദ്ധീകരിച്ച മഞ്ഞിഫിക്ക ഉമാനിത്താസ് എന്ന ചാക്രിക ലേഖനത്തിലും ഞാനിത് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ വ്യക്തിയും ദൈവത്താൽ ചിന്തിക്കപ്പെടുകയും ആഗ്രഹിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് അവനോടും മറ്റുള്ളവരോടും സൃഷ്ടിയോടുമുള്ള കൂട്ടായ്മയുടെ ഒരു ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടിയാണ്. ഒരു വ്യക്തിയുടെ കഴിവുകളെയോ സമ്പത്തിനെയോ വഹിക്കുന്ന സ്ഥാനത്തെയോ അവൻ ചെയ്യുന്ന ശരിയായതോ തെറ്റായതോ ആയ തിരഞ്ഞെടുപ്പുകളെയോ ആശ്രയിച്ചല്ല അവൻ്റെ മഹത്വം നിലകൊള്ളുന്നത്. മറിച്ച് അത് അതിനു മുമ്പേ നിലനിൽക്കുന്നതും അതിനെ അതിലംഘിക്കുന്നതുമായ ഒരു ദാനമാണ്, ഒരിക്കലും അവസാനിക്കാത്ത തൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമായി ദൈവം നൽകിയ ദാനം. അതിനാൽ മനുഷ്യൻ്റെ അനന്തമായ മഹത്വം ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട തൻ്റെ സ്രഷ്ടാവിനെ അറിയുവാനും സ്നേഹിക്കുവാനും കഴിവുള്ള ഒരു സൃഷ്ടിയെന്ന അവൻ്റെ സ്വത്വത്തിൽ വേരൂന്നിയിരിക്കുന്നു. സൃഷ്ടിക്കപ്പെട്ട മറ്റു യാഥാർത്ഥ്യങ്ങളെ അതിലംഘിക്കുന്ന സ്നേഹത്തിൻ്റെ പദ്ധതിയും ദാനവുമാണ് മനുഷ്യൻ. ആ സൃഷ്ടികൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി അവയെ പരിപാലിക്കുവാനും നിയന്ത്രിക്കുവാനും ഉപയോഗിക്കുവാനും മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തിന് ഏൽപ്പിക്കപ്പെട്ടവയാണ്. വിശ്വാസത്തിലൂടെയാണ് മനുഷ്യവ്യക്തിയുടെ മഹത്വത്തിൻ്റെ അന്തിമമായ അടിത്തറ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം പുത്രൻ പിതാവിൻ്റെയും അവിടുത്തെ സ്നേഹത്തിൻ്റെയും രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ അവനു തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തുകയും അവൻ്റെ അത്യുന്നതമായ വിളി അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വ്യക്തി എന്നത് എപ്പോഴും ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള ബന്ധത്തെയും കൂട്ടായ്മയെയും പങ്കാളിത്തത്തെയും സൂചിപ്പിക്കുന്നു. അതായത് പിതാവായ ദൈവവുമായുള്ള പുത്രബന്ധവും ക്രിസ്തുവുമായും എല്ലാ മനുഷ്യരുമായുമുള്ള സാഹോദര്യ ബന്ധവുമാണിത്. സ്വയം കേന്ദ്രിതമായ അടച്ചുപൂട്ടലുകളെ അത് ഒഴിവാക്കുന്നു. വ്യക്തിയായിരിക്കുക എന്നതിൻ്റെ അർത്ഥം സ്വയം പങ്കുവയ്ക്കേണ്ട ഒരു ദാനമായി സ്വയം തിരിച്ചറിയുകയും സ്വീകരിക്കുന്നതിലും പരസ്പരതയിലും സേവനത്തിലും വളരുകയും പക്വത പ്രാപിക്കുകയും ചെയ്യുക എന്നതുമാണ്. ഈ മഹത്വം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തിന് ഏൽപ്പിക്കപ്പെട്ടതാണ്. മനുഷ്യവ്യക്തിയുടെ മഹത്വത്തെ ഇന്നും വികലമാക്കുകയും അതിൻ്റെ യഥാർത്ഥ ഗ്രാഹ്യത്തിനും സാക്ഷാത്കാരത്തിനും തടസ്സമാകുകയും ചെയ്യുന്ന അനവധി വ്യാജവൽക്കരണങ്ങളെയും കൃത്രിമ വ്യാഖ്യാനങ്ങളെയും നാം അതിജീവിച്ചുകൊണ്ട് പരസ്പര ഐക്യദാർഢ്യവും പരിചരണവും അത് ആവശ്യപ്പെടുന്നു. ചരിത്രത്തിലുടനീളം മനുഷ്യന്റെ മഹത്വത്തിന് വിരുദ്ധമായി നടത്തിയ തീരുമാനങ്ങളുടെ ഫലമായി ഇന്നും മനുഷ്യൻ തന്നിൽ തന്നെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. വ്യക്തിപരമായും സാമൂഹികമായുമുള്ള മനുഷ്യജീവിതം മുഴുവനും നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിലും വെളിച്ചത്തിനും

0: കാഴ്ചപ്പാടുകൾ നാം മറികടക്കണം. മറിച്ച് മനുഷ്യൻ ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഏകത്വമാണ്. ശരീരത്തെ സ്വേച്ഛാനുസരണം കൈകാര്യം ചെയ്യാവുന്ന ഒരു വസ്തുവായി ചുരുക്കുന്നത് എല്ലായ്പ്പോഴും മനുഷ്യവ്യക്തിയുടെ മഹത്വത്തെ നിഷേധിക്കുന്നതാണ്. മനുഷ്യന്റെ ശാരീരിക ജീവിതത്തെ നിന്ദിക്കുന്നത് അനുവദനീയമല്ല. മറിച്ച് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതും അന്ത്യദിനത്തിൽ ഉയർപ്പിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടതുമായതിനാൽ സ്വന്തം ശരീരത്തെ നല്ലതും ബഹുമാനാർഹവുമായതായി കണക്കാക്കണം. എന്നാൽ അതേസമയം നാം എല്ലാവരും പാപത്താൽ മുറിവേറ്റവരായതിനാൽ ശരീരം ഹൃദയത്തിന്റെ ദുഷിച്ച പ്രവണതകൾക്ക് അടിമയാകാതിരിക്കുവാൻ ജാഗ്രത പുലർത്തുകയും വേണം. അവസാനമായി മനുഷ്യവ്യക്തിയുടെ മഹത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെയാണ് ഗൗതിയം എത്തിസ്പേസ് എടുത്തുകാണിക്കുന്നത്. ബുദ്ധി മനുഷ്യനെ സത്യത്തിന്റെ അടങ്ങാത്ത അന്വേഷകനാക്കുന്നു. മനസാക്ഷി അതിലൂടെ മനുഷ്യൻ തന്റെ ജീവിതത്തിന് അനന്യതയും അർത്ഥവും നൽകുന്നു. സ്വാതന്ത്ര്യം സ്വന്തം തീരുമാനങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ള നായകനാക്കുന്നു. ഈ മാനങ്ങൾ പരസ്പരം അടുത്തു ബന്ധപ്പെട്ടവയാണ്. മനസാക്ഷിയിലാണ് സത്യം സത്യമായി തിരിച്ചറിയപ്പെടുന്നത്. അതിനെ തുടർന്ന് സ്വാതന്ത്ര്യത്തിന് സത്യത്തെ സ്വന്തം അടിത്തറയായും സാധ്യതയായും അനുഭവിക്കുവാൻ സാധിക്കുന്നു. ക്രിസ്തുവിൽ ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മെ സ്വതന്ത്രരാക്കുകയും ദൈവത്തിന്റെ മക്കളെന്ന നിലയിലുള്ള നമ്മുടെ മഹത്വത്തെക്കുറിച്ച് നിരന്തരം ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ഭയത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുകയും ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്ത മരണത്തിനപ്പുറമുള്ള ജീവന്റെ പൂർണ്ണത എന്ന അന്തിമ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ മാത്രമാണ് മനുഷ്യന്റെ രഹസ്യത്തിന് യഥാർത്ഥ വെളിച്ചം ലഭിക്കുന്നത്. വേദനയുടെയും മരണത്തിന്റെയും നിഗൂഢതയെക്കുറിച്ച് അവിടുന്ന് നിന്ന് നമുക്ക് വെളിച്ചം ലഭിക്കുന്നു. അവനോടൊപ്പം നാം ഉയിർപ്പിലേക്കുള്ള യാത്ര നടത്തുന്നു. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി സൃഷ്ടിക്കപ്പെട്ടവരായി നമുക്ക് അതുല്യവും മായാത്തതുമായ ഒരു മഹത്വം ലഭിച്ചിരിക്കുന്നു. സുവിശേഷത്തിന്റെ വെളിച്ചത്തിലും ശക്തിയിലും ഈ മഹത്വത്തെ എല്ലായ്പ്പോഴും പ്രോത്സാഹിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. ഈ വാക്കുകളെ തുടർന്ന് പാപ്പായുടെ ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം ആംഗലവും അറബിയുമുൾപ്പെടെ വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും ഓരോ വായനയുടെയും അവസാനം പാപ്പ ആ ഭാഷക്കാരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു.
1: Upon each of you and your families, I invoke the joy and peace of our Lord Jesus Christ. God bless you all.
0: പൊതുദർശന പരിപാടിയുടെ അവസാന ഭാഗത്ത് പാപ്പ പ്രായാധിക്യത്തിലെത്തിയവർ, രോഗികൾ, യുവജനങ്ങൾ, നവദമ്പതികൾ എന്നിവരെ പതിവ് പോലെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് ലത്തീൻ ഭാഷയിൽ സ്വർഗസ്ഥനായ പിതാവെയെന്ന കർത്തൃപ്രാർത്ഥന ആലപിക്കപ്പെട്ടതിനു ശേഷം പാപ്പ ഏവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദവും നൽകി.